ഹാങ്ങത്തെകോ കിള്ള കമ്പി ഉച്ച അമ്മയു ഹാങ്ങത്തെ ജോക്തി കിള്ളറ കച്ചിയോട്ട ഇല്ല ഹാങ്ങത്തെ പോലെ കല്ലിട്ട പട്ടി പട്ടി മാറ്റയില്ല തെപ്പനെ ഹാങ്ങത്തെ ജോമി പറ്റ കട്ടാവണമ്മു ഗ്രഹാലൊന്നു തിക്കിലങ്ങ കട്ടു മാറിയിട്ട ജമീങ്ങൾ അമ്മശിവ് വട്ടക്കുന്നൊക്കെ ചെയ്യാൻ അമ്മശിവ മകൾ വക്സുട്ട നല്ല കാത്തു പട്ടി ശിവക്സുട്ട കുങ്ങ ശിവ പശാങ്ങണം തുണി ഇതാങ്ങണുട്ടാകും കളി നമ്മൾ സകലോണങ്ങ തുണു ഭക്ഷണങ്ങൾ ആവങ്ങ ശിവകിനത്തമായി ആളൻ കോണിലൂസി ലിച്ചിവരു അത്തവസം താവന പക്ഷേ അഹോ അഹോ തുങ്ങലും പിങ്ങുള്ളപ്പാങ്ങനെ കളങ്ങനെ ശനി കലപ്പലക്ഷണു കളവാകട്ട ശനി കലങ്ങപ്പലത്തെ കളവാക്കി ചെയ്യാൻ കൈവിള കൈവിനെ കല ചിരിപ്പാല കൊണ്ട് ും മാറ്റം മിജു മകളും നക്സികളൊക്കെ മാറ്റം മിജു ഹാങ്ങത്തെ പട്ടിത്തങ്ങനെ നക്സനിലു സുപ്തമാറ്റ ചക്കൊച്ചുമിനങ്ങ ഹല്ലാവണങ്ങപ്പള്ളിയകത്തെ ഹലവിനിച്ചാണ് കൊലക്കെ പിശമിയു ഹുളാവു ഹുളാവു കലകില്ലൊട്ടിക്കു മങ്ങട്ടു ചോങ്ങില്ല മേശിമാലകുളു ശിവല്ലിയ നകമി ചുറ്റാവ് തുകിനി തള്ളി ചുറ്റാങ്ങാട്ട് ചൗട്ടുകൊക്കെ നമ്മളോ തുങ്ങുന്ന നമ്മൾ ഉപ്പത്തേക്ക് മലക്സുനി നമുക്കോ അമ്മശോളത്തിക്കോ അലൊക്കെ തൊങ്ങാ പേറ്റ് നുള്ളിയാക്കലോ അയപ്പാക്കലോ താക്കോ ഇലവണ്ണത്തി ഇലവണ്ണ ചേട്ടി തമക്കോ കണിക്കി കണിക്കില്ല ഉപ്പകു ഇല്ലാത്തു തൈമ ഇഷമ ചോളക്കു തൈക്കന കത്തലത്തിലിട്ടുള്ള ഓക്സമതികു മക്കുവ നാം മങ്ങിനക്ക് കൗലിട്ട് അല്ല ഉള്ളുമി അല്ല ഇപ്പക്ഷ അല്ല ഉള്ളുമില്ല അല്ല തമ്മച്ചവളെ ചവിട്ടി കഴിയിട്ട് അമ്മലോ തമക്കിനെ ഒക്കത്തിനത്തു ചുള്ളു തട്ടികിലത്തു ചാക്സുവിറ്റേമേന്ന തേമേന്നലകില്ലൂന്നെ നമ്മുള്ളു പിഗിയല്ലപ്പോ കാണുന്ന തിമ്മിയോ തിമ്മിയോ താൻ ഹിമാവഖിത്തു തൊക്കുളങ്ങനെ ഉള്ളു അന്ന തേന നല്ലുണ ചവിട്ട് കീ കൊട്ടശിജ് വളവുകൊട്ട കൊട്ടശിഖ് വളവുകൊട്ടയില്ല അവളോട്ട് ഉള്ളു ചിക്കത് പലക്സുറ്റി ഒക്സുയി തങ്ങനിക്കും കഴിഞ്ഞല്ലോ അക്കുട്ടി പിമ്മജിലോട്ട ഇന്ന നിലങ്ങി ചുറ്റുകിലോ അല്ല ലോക്സി മണത്തോ തക്കു സമ്മർക്കീനങ്ങ അവനും വിപിതകുസോ മക്സലങ്ങ കമലി ശിവനിത്തിങ്ങി കപ്പ്യാസുള്ള കച്ചാട്ടു ഇന്ന ലോക്സി മണക്കോ കപ്പ്യാസുള്ള കച്ചുമോട്ടി ജാട്ടു ഇന്നങ്ങ ലോക്സിമൂട്ടക്കു തക്കുമ്പോൾ ഞങ്ങൾ തക്കു തക്കുന്ന